0: ഭയങ്കര ശാല വണോദം മോരൊക്കെ ഉച്ചിൽ ഒരു കുട്ടിയുടെ ജീവിത ഊതപ്പൊട്ടി ലിപിസ്റ്റി കവളം ലാലി ലാലി കാലി ലാറയെന്ന ഭയമകൃഷ്ണും ചൊറചുട്ട് വറും അച്ഛൻ്റെ മല്ലായി പട്ടിക്ക് നോട്ടിയു രാംനമി തീരെ എന്റെ മാന്യത്തെ വർപ്പോടെ ഇനം മുറിച്ച്
1: पशुपति जाऊला खंटे खलास पारेर।